0: ദിവ്യ എഫ് എം ദിവ്യഹിന്നായക്കും.
1: Nur die Ecke Megahertz, die wir hier fangen.

0: കളായി ഹുദും,
1: കളായി ഹുദും. അമേരിക്കൻ ഇനോദ്യായക്ക് മെഗാഹാർട്സ് ദിവേ എഫ്എം.
2: നോദിയയ്ക്ക് മെഗാഹാർട്സ് ദിവേ എഫ്എം. അബദുസ് എംഗാത്.
3: മീ മുഹമ്മദ് അബ്ദുൽ ഗണി,
4: ദിവേ ഫ്രോംഗ് തേ.